0: ഇവിടാ നിന്ന് ക്ലേ ഹൈസ് ഉണ്ടാവുമ ത്രീ കൈ എൻ ഡി കൂൾ ആൻഡ് ഡെഡ്ലി റേഡിയോ മെൽബണങ്ങ കലാം മൊറ.
1: Come on.